ആ വയനാടേം പെണ്ണും തോനക പട്ടാം പട്ടാം പട്ടാം പട്ടാം പട്ടാം പട്ടാം പട്ടാ അന്നരങ്ങിലവ മെന്നല് മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന വയനാടൻ പെണ്ണു വള്ളത്തേക്ക് പോന്ന മെന്ന മെന്ന മെന്ന മെന്നോ മെന്ന മെന്ന വള്ളാത്തേക്കു പൊന്നനെ കണ്ടും കാഞ്ചോ ഇല ഇല ഇല ഇല ഇല ഇല ചുടയങ്കോട്ടയ ഇന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്നോ മെന്ന മെന്ന ആ ഒളിയും പൊതിയും കെട്ടിയ ഉള്ള എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ ആ അയിനണ ഇലവ വയനാടൻ പൊണ്ണു വള്ളാത്തേക്ക് പൊന്നളും എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ ഓ എൻ്റെക്കും ഇലവ മെന്നൽ മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന ആ ചിടയും കോട്ടയും വയനാടൻ പൊണ്ണും ഇലവ ഒൻ്റയെ കൊണ്ടരും എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ.

ോ നെണ്ടും പിടിക്കണം, മീനും പിടിക്കണം, മക്കാല കാരിയ നോക്കാനും നാമോ. നെണ്ടും പിടിക്കണം, മീനും പിടിക്കണം, മക്കാല കാരിയ നോക്കാനും നാമോ. വരിത്തിരാ ചിലരെ വോട്ടേക്കു പോവാ, മീനു വോട്ടേക്കു പോവാനും നാമോ.